ഹായ്, ഞാൻ ഗുരുകിരൺ പതിരൊന്നുള്ള നിക്കുൽ കേനൊന്നുള്ളൊരു സാരംഗ് എഫ് എം 107.8 FM ഒന്ന് രംഗ് രംഗത ബതുക്കി.

ഹായ്, ഞാൻ ഗുരു കിരൺ പതിരൊന്നുല്ലേ. നിക്കുൽ കിരണൊന്നുള്ളത് സാരംഗ് എഫ് എം 107.8 FM ഒന്ന് രംഗ് രംഗ് ദ ബതുക്കു.

ഹായ്, ഞാൻ ഗുരുകിരൺ പതിരൊന്നുമില്ലേ, നിക്കുൽ കേനൊന്നുള്ള സാരംഗ് എഫ് എം 107.8 FM ഒന്ന് രംഗ് രംഗത ബതുക്കു.